0: ജമാനെ സിറച്ച് പുട്ടാനും
1: ജലാണ്. Kisah wanita hebat dalam segmen Serikat Ini.